0: അതി അല്ലാഹ് ഇറാദ കുറവിയാമെനുവി ഏവരെന്നകം ഹന്താനെന്നു കുറവേനത് എക്കലാങ്കി മീസക്കും എക്കലാങ്കെ ബിരുവത്തുവെ തക്വാവെറും ഹക്കുവകം വാ അതി കിയമംഗങ് അളുണ്ട ഫാഫത ഫുസ്സംഗെ വെരിരസ്കലാങ്കി
1: بسم الله الرحمن الرحيم
0: رحمن وانت رحيم وانت الله ج اسم فلم فشاغنم
1: لا اقسم بيوم القيامه
0: قيام ادوس غندوا هو وحي قربم
1: ولا اقسم بالنفس اللوامه
0: അതി അന്നഫ്സുൽ ലവ്വാമ ഗന്ദവാ ഹുവാ വഹീ കുറബമി
1: അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മ ഇദാമ
0: ഇൻസാനാ ഹീ കുറനി തിമൻ റസ്കലാംഗ ഏനാഗ കഷ്ത എന്നു കുറവാന കമൻ ഹയ്യെ
1: ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന
0: എഹന്നകു നൂനെ എ ഇൻസാനാകെ ഇംഗിലിതവുകെ കുരിത ഹമ കുരവുമവ്വസ് തിമൻ റസ്കലാങ്കെ കുളതുമത്തെ
1: ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമഹ
0: അദികേത ഇൻസാനാ എദനി ഏനാകെ കുരിയൻ വിത്താങ്കാവസ് ഫാഫത കൊങ്ങുളുമശെ
1: യസ്അല അയ്യാന യൗമുൽ ഖിയാമഹ
0: ഏനാ സ്വാൽ ഖുർആനതെ ബയാമത് ദ്വസ് അന്നാനി കൊങ്ങിറക്കും ഹയ്യെ
1: ഫഇദാ ബരിഖൽ ബസർ
0: ഫഹലോതക ഹൈറാൻ കല്ലിബി തരതര ലാഹിബി
1: വഖസഫൽ ഖമർ
0: അദി ഹന്ദുഗ അലകം ഫിലാദാഹിബി
1: വജുമിഅശ് ശംസു വൽ ഖമർ
0: അദി ഇറായ് ഹന്ദു എത്തൻ കുറവാ ഹിന്ദെ
1: يقول الانسان يومئذ اين المفر
0: ادوهم انسانا بنانته فلن داني كنتا كان هي
1: كلا لا وزر
0: حما هلا اهن كنواني ركاوي تبن دان تننته
1: الى ربك يومئذ المستقر
0: ادوهم غس حمجهم وني തിബാഗ വെരി രസ്കലാംഗ ഹദ്രതശേ.

0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ദിവ്യരാജ്യ കടുക്ക് എമ്മി ആയഹു തിരുന്ന വരങ്ങു ഫാവരി വര പാചവരി രേഖങ്ങിതമും അതി എമ്മി ആയഹു തിരുന്ന ദുളഹോ സിഹതകങ്ങിതമും ദുളഹോ പ്രോഗ്രാമായ കീക മിരേ മിബത്തൽ കൊല്ലി അളുകൺ നാഫിസ അബ്ദുൾ റഷീദ്
1: അതി അളുകൺ മറിയം ഷഹാമ ദുളഹോ സിഹതകി അളുകൺ മിന ലിപ്ഫവാൻ വര ബൊഡു നിയുമത്തെ മി നിയുമെ ദെമഹെട്ടുമ വക്കി കഹല കന്തത്തക്കെ വെസ് അളുകൺ മെങ്ങെബ കുരഞ്ചെഹെ ഹെലി ഫെലി വെളുമ കഷ്ടത്തു അതി മിംഹമ കെവുമെ വെസ് ഗെങ്ങുളെ ബെഹെ
0: വര മുഹിമു വാഹകത്തക്കെ ഷഹാമതി ഫാഹ കുരിദിൻ അളുകൺ മെങ്ങെ മിരേഗ പ്രോഗ്രാം ഗൈസ് വര മുഹിമു മൗലുവക വാഹക തക്കമുന്ദാണ മിഹമ ഫാഹ കൊല്ലാണ കൊമ്മെ ഗേഗി വെസ് എമ്മെ ബൊഡു ഉഫലക വെഗെന്ദാണി നുണമ ബൊഡു ഉഫലക്കി അതി മുളി ആയലാഗെ ദിരുമക്കി ഗേതെരെ ഗൈവെ കുടകുജ്ജെഗെ ഹീലുമ കുളല കുളലുമുഗെ അടു എന്നു ഷഹമ എനമേസ് എ കുട കുട ഹഷിഗണ്ട വർബലിക്കമെ നുവത ബലിമടുക്കമെ ദിമാവാ ഹിന്ദു മുളി ഗേതിരേഗെ ഉഫാവരിക്കം കുട ഹിന്ദു കുളിഗെ തിരേഗ മീ ഹമ എഹ് കമക ബദലവെഗെ മിദണി കുടകുദിന്നക്കി ഹമഗാമെസ് ബൊഡെതി മീഹുന്ന ഖിലാഫ എക്കുദിന്നവാ ഉന്ദഗൂത ദുലും ബുണദെൻ അതി നുദന്ന കുദിന്ന കമവാതിവെ എക്കുദിൻഗെ സിഹത ഹാസ സമാൽകമെ ദിനുമക്കി കൊമ്മെ ബെലനിവരിയഗെ വെസ് എമ്മെ ബൊഡു മസൂലിയത് എമ്മെ ബൊഡു സിമ്മ മി സിമ്മ ഫുരിഹമയൻ അദാ കുറുമ ഹുരിഹാ ബെലനിവരിൻ വെസ് ഹമ വര ಪೊಡ ಮಸೆಕೆ ಕುರಮುಂದಾಕಂ ಬಿ ಫುರಸತಿ ಕಾಳಗನ್ ಮೇ ಫಾಹ ಕೊಲ್ಲ ಕುರಿವೆಸ್ ಫಾಹ ಕೊಲ್ಲ ಗತ ಅಳಗನ್ ಮೇ ಗೆಮಿರೇಗೆ ಪ್ರೋಗ್ರಾಮ್ ಗ ವಾಹಕ ದಕ್ಕಮ ದಾಣಿ ವರ ಖಾಸ ಮೌಲುವಕ ವರ ಮುಹಿಮ್ ಮೌಲುವಕ ಕುಡಕುದಿನ್ನ ಆಮು ಕೊಜ್ಜೆಹೆ ಬಲ್ತಕ ಗುಳೆ ಗೊತ್ತು
2: ದುಳಹೆ